കേട്ട പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് പി ശൈലജ, സുജാത മോഹൻ പാടിയത്. പൂന്തളിർ പടത്തിലിരുന്ന് ഇസൈ ഇളയരാജ, പാടൽ ആസിരിയർ പഞ്ചു അരുണാചലം.